0: Scotstoun Stadium to finish behind Australia's Kiv Robinson. Moreover, Harjinder Kaur also added a silver to India's medal tally in women's 69 kg weightlifting event. And that's the end of this news bulletin.
1: ആകാശവാണി ഹൈദരാബാദ് കേന്ദ്രം സമയം 6:10.
2: ആകാശവാണി വരങ്കൽ കേന്ദ്രം തരംഗിണി ഭക്തിഗീതാലു വിന്റാരു.

ആകാശവാണി വരങ്കൽ കേന്ദ്രം ജാനപദ സംഗീത കാര്യക്രമം. ഈനാട്ട് ഈ കാര്യക്രമంలో പി അഖില ബൃന്ദം പാടിന ജാനപദ ഗീതാലു വിന്ദാം.